0: ഉണ്ടാവുന്നട്ട. ഓക്കേ
1: ഓക്കേ. You pass this day a daily bread with ham, egg and cheese, then fries, salad on the side.
0: ഓയ് എന്തോ കളിച്ചേ പക്ഷി ഉറുതെ ഗാംപോ കാവ് ഗൗർദർ
1: ഗാംപോ ഇതിനേക്ക.
2: Exciting!